0: ഇതെന്തോ ഈ പിശോന്നു
1: അച്ഛന് നമ്പി പൈപ്പ് ഉണ്ട് മന്ത്രിമാർക്കൊണു കമൻ എങ്ങനിപ്പുംക്കോ ടിപ്പും തോമ്പോ കുണാമി പിശോനം കിരുപ്പോ തിത്താപ്പാൻ കിരുപ്പ് പ്രകാശ്.